0: ഗുഡ് മോർണിംഗ്. ജീവൻ കി എക് ഓർ ഉജ്ജ്വൽ സുബഹ, മനോരഞ്ജൻ കാ എക് ഓർ അങ്ക്. രവി ശർമ്മ കെ സാത്ത് ആപ് ശ്രോതാവോ കി എക് ഓർ മുലാഖാത്ത്. ദുപഹർ ബാദ് എക് ബജെ തക് ഹം ചലേംഗെ സാത്ത് സാത്ത്. സോമവാര വർഷ 2026 കെ ജുലൈ മഹീനെ കി 13 താരീഖ്, ഓർ വക്ത് ഹോ ഗയാ ഹൈ ഭായി കാര്യക്രമ കോ ശുരു കർനെ കാ. തയ്യാർ ഹൈ ആപ്?
1: Let's return to the biggest hits back to back. This is Leica Radio, broadcasting across the Midlands on DAB Digital Radio with a refreshing mix of Bollywood classics and latest chart toppers. Download the Leica Radio mobile app and listen wherever you are in the world. Back to back hits across the Leica Radio network.
0: Sukoon dil ke liye kuch to ehtimam karein, nazar utha ke wo dekhein to hum salaam karein.